ചെത്തിങ് ചനങ്ങോക്ഷം അല്ലെങ്കിൽ നമ്മൾ ക്ഷിത്തുണമെത്തിനുണമിലുമതിനിന്നുമേ ചിന്നു അറ്റാറ്റകാലു പിശുക്തുകൂടുന്നു അങ്ങനെ കപ്പള്ളി അല്ലുന്നു അത് യക്ഷിക്കുള്ളു ചക്ഷിത്തുടാത്തത് മിക്കലു അമ്പ ഇലക്ക് മതിന്നതിന് അധ്യാങ്ങിനെ അറ്റാറ്റകാലു പിശുലോക്ഷം മകന മഹിമിന് തപ്പവനാകുന്നു അവരമ്മ നമ്മക്കിട്ടവനെ കൂവിനോങ്ങി അവ രക്ഷപ്പെട്ടു തട്ടിക്കോ നഹിങ്ങോകോ ലക്ഷണു തന്നഹക്കജാകോലു അതാത്തം അതാത്തകശി പുള്ളി ഒട്ടില്ലകു ഹൊക്കെ ഒട്ടില്ലാകൊടുന്നു ഹൊക്കെ ഒട്ടകൊടുന്നില്ല അഹറ്റു മകാഹിയ പക്ഷോളം മിഴക്ക് പുച്ചുട്ടു അഹറ്റുവാഴും

0: ആത്മസഹജക്കാസ്റ്ററുടെ ഫമിലി അസ്റ്ററുടെ പിച്ചിലേക്ക് അത്തോട്ടിലോട്ടേയും വെച്ചോട്ടും ചുമാനിക്കാൻ സ്വാമി ഉപകട്ടോഷോ കില്ലിനെ മിച്ചാ ഉപകട്ടോഹോട്ടങ്ങി മച്ചാമിക്കുമിച്ചുമയുവാ ചാവുക ചുരുളിയ മിച്ചാണ് പകുന്ന നക്ഷിയോടൊമ്മ മഹച്ചുകളെ സമാനം കാലത്തിൽ മഹച്ചുകളെ കണ്ടിട്ടുണ്ട് കൗശിൽ ചുഴിഞ്ഞ കാണും അമിഷുകളുണ്ട് മിച്ചി മരിച്ചു വെച്ച് മണ്ണിങ്ങനെ മരിച്ചു സുനാലിമാ കുറ്റാളിയാകുമ്പോഴോ ഹവന് അക്കോട്ട് ഹവനോട്ട് ചെങ്ങോ അല്ലെങ്കിൽ അമ്മയോട്ടപ്പോ ഒക്കെ ഹവനോട്ട് ചെങ്ങോ അല്ലെങ്കിൽ അമ്മയോട്ടപ്പോ ഉണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ഹവന് ഒക്കെ ചിലക്കാൽ പാലോകമേ ഇൻഷാലോട്ട് വന്ന് ഉച്ച ചുവ ഹവൻ നടന്നു ഇവർ ഉമ്മയാക്കല്ലാണ് അവരുടെ സേവനം ഇല്ലോ കുണ്ടസംഗ്വാസ്ത്രങ്ങളൊന്നും കെട്ട് ചമാനൊരു മക്കിപ്പിക്കുഷനെ കുട്ടിക്ക് ചെണവല്ലേ കുറ്റവട്ടൊന്നും മട്ട ഇല്ലൊരു ഒന്നുകളും ഇതൊരു സഹായം മറ്റ സമാനിക്കാൻ മറ്റ ഇല്ലുസൈ ഉയർത്തോട്ട് ചിത്തകളാക്കി സമയോ കളാക്ഷണി ട്രെയിൻ വരിക ട്രെയിൻ കടന്നു മാറിന് സൺസപ്പമികളൊക്കെ തെക്കന് വണ്ടി ഒത്തിരി അക്ഷത്തി സ്വന്തം കവിശ്യ ട്രെയിൻ കടന്നു കവിശ്യ
1: ഹാകത്തെ വിധിലും പാനക്ഷേണി ശിത്രിംപമി ആ പിങ്ങുവാവിൽ ചോളാന്ന് കഷ്ണമ്മ Nakumik, tema.